മസക്കത്തുക ഗൊത്തും റഷുക കസ്സിന്തം ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നോയിത്താക്ക ഗേഗ ഓൺലൈൻ വ്യഫാരി കുറിയസ് ദിമാവാ ദതിതകം ഹല്ലക്കി ഈ ടുക്കുറി ബേനും ഹുരിയാ സാമാനെ ഓൺലൈൻ കോ ഗണലുമ ഈ ടുക്കുറി ഹിയാർ കുറപ്പ.

0: אז ברגע גם סלאן יום אקדן תרהב אמל אדום מל סטדיום מגומאד מיה סאב מי טים קולון טרנד גונן בקונן בק סלאן קולא דן דידה אמ דנדום דנדו דידה ורינג פפ מא אדי ד്ര נוניה ורתל מא מי הרה קמ קוריע דן אד מי בדג מי מצ קולום מחמד ג'בן סן פרסקו ב סטדיום ג me hadiha has noste kanwa mi hunna usinde tibegata taiyar kafa stadium bina danda mi ingata mi america danda mi stadium kulan hamjifa mitaka baalaruga onmana feringa gos gathar switzerland then austria and jordan then turki peragua mi aduga match then jordan ege turu algeria kule matches mi danda kule adi peragua australia kule matches mi danda kule mahamfa janim stadium ga then calling hum jifa round of 32 ke match e july ka kona hum jifa match me ko taun na fenega midane me favori va the team photo ka taiyar wega me har mitbi photo ne ma fa hoga den unani guratlo ma fa hoga den hum kude ruga kolge terega me match fashion ge kanta turke kolon tere mitbi hud kulaage ಸೋಟ ಹತ್ಕುಲ ಜ್ಯೋತಿ ಹೇಗೆ ಇತ್ತರೂ ನಮ್ಮ ಮೀ ತುರ್ಕಿಗೆ ಕುಂತರಿಂಗ್ ಮೇಮತಿಗೆ ಹೊರಹಬ್ಬಾಗ ತಳಹನಾರ ಕುಲಾಗ ಫಸೆವೆನೆ ದೆನ್ ಫಸುಗೆ ಪರ ಕೊಳಗ ಲಾಗುತ ಮಿನ ತುರ್ಕಿಗೆ ಎಮ್ಮಿ ಹುಂಗೆ ತೋಪ ಜಹಾಲ ಮಿನನ ಏ ಹನ್ ಫಳಿಯಕ ತಾರಿಯ ಜಹಾಲ ಆದ್ಮಿ ಅದಗೆ ರೆಫ್ರೇಮ್ ದೆ ಮೆಹರ್ಮಿ ದಕ್ಕಾದನೆ ರೆಫ್ರೇನ್ ನಾಯಕಿಗೆ ಬಿ ಆರ್ ರೆಫ್ರೇನ್ ಅವಳ ಮಿಹಾರ ಫೆರೆ ಬಿ ಆರ್ ರೆಫ್ರೇನ್ ಗೊತ್ತಿಗೆ ಗತರು ದೆನ್ ಇವತ್ತು ಅರ್ಜೆಂಟೀನಾ ಸೌದಿ ಅರೇಬಿಯಾಗೆ ರೆಫ್ರೇನ್ ಮಿಹಾರ ಮಿತಿಬಿ ತಯಾರ ಬೇಕು ತಯಾರ ಮಿತಿ ಮೇಕತ್ತು ಅವಳ ಮೇನ ಸ್ಯಾನ್ ಫ್ರಾನ್ಸಿಸ್ಕೋಗೆ ಸ್ಟೇಡಿಯಂ ಬರ ನಡಕೊಂಡು ದಕ್ಕಾದ ಮಿತಿ ಹಮ ಇರುವಾರ ಇರು ಒಸ್ಸೆಮಂದಾ ಹೆಂಗೆ ಅವಳ ಹೀವನ್ ಹಿಂಗೆ ಇರು ಒಸ್ಸೆಮಂದಾ ಕಾಲ ಗೊತ್ತು ಕಾಣ ಫೆನೆಗೆ ಮಿದನೆ ಯಾರ ಮಿದ ಕಣಿ ತುರ್ಕಿಗೆ ಕುಳಂತರಿನ ಎಮ್ಮಿ ಹಂಗೆ ಅಂತ ಎಮ್ಮಿ ಹಂಗೆ ಫಾರ್ಮೇಷನ್ ಹಾಕಿ 4-2-3-1 ಅದು ಎಮ್ಮಿ ಹಂಗೆ ಕೊಳೆ ಫಾರ್ಮೇಷನ್ ಅವಳ ಮನೆ ಫೆನೆಗೆ ಮಿದನೆ ದೆನ್ ಯಾಕೀಗ ಕುಳಂತರಿಂಗೆ ನಂತಕ ಕುಳಂತರಿಂಗೆ ಫೋಟೋ ಯಾಕೀಗ ಯಾರು ಫೆನೆಗೆ ಮಿದನೆ ದೆನ್ ಯಾಕೀಗ ಅವಳ ಮನೆ ದೆನ್ ಯಾರು ಫೆನೆಗೆ ಮಿದನೆ ಫೇರಗುವೆಗೆ ಫಾರ್ಮೇಷನ್ ಹಾಕಿಗ ಎಮ್ಮಿ ಹಂಗೆ ಕೊಳೆನಿಗೆ 4-2-3-1 ಎಮ್ಮಿ ಹಂಗೆ ಮೀದಿಗೆ ಫಾರ್ಮೇಷನ್ ಹಾಕಿ ದೆನ್ ಅಮಿ ಹಂಗೆ ನನ್ನ ತಕಾಯಕಿಗ ಅರೋ ಮಿದನೆ ಅವಳ ಮೇನ ಫೆನಿಗೆ ಮಿದನೆ ಅವಳ ಮೇನ ಸುರ್ಕಿಗೆ ಕೊಳಂತರಿನ ಬ್ಯಾದಾರು ಘಮ ಮಾ ಬಡ ಬದಲೆ ಆಸೋರಿ ಕಂಪನಿ ಫೆನೆ ಕೊರಿಯಗೆ ಸೈಕೋತ ಕೊರಿಗೆ ಮೆಚ ಮಾ ಬಡ ಬದಲೆ ಹಾಕುವ ಕಣ್ಣು ಫೆನೆ ಪಾಹ ಕೊಲ್ಲೆ ಎನ್ ಎಸ್ ಹಮ ದ ಟೀಮ್ಗೆ ಕೊಳು ಬ್ಯಾದಾರು ದ ಟೀಮ್ಗೆ ಸಮ ಗಾಯ ಗಂಡ ಕೊಳಂತರಿನ ತಕ್ಕ ಉಳೇಕ ಮಾಡು ಪಾಹ ಕೊಲ್ಲೆ ಅಂದರೆ ಮಿಹಾರು ಫೋಟೋನಾಗ ಮಪ್ಪ ಕೊಳಂತರಿ ಮೀವಣಿ ಮೀ ಹಂಗೆ ಹಾಫ್ಗೆ ತೆರೆಗ ಮಾಡು ಕೊಲ್ಲಾಗಿ ಅವಳು ಕುಳಿತಾನೆ ತುರುಕಿ ಕುಳಿತಾನೆ ಮತ್ತೆ ಹುದುಕುಲ ಜೋಸ್ ಇದೆ ಕುಮ್ಮಿಸ್ವರಕ ಅರು ಮತ್ತೀಗರ ಕುಲ ಫಶಂಗ್ ಅಳಹ ಮೇ ಮತ್ತೀಗರ ಕುಲ ಫಶಂಗ್ ಅಳಹ ತುರುಕಿ ಗೋಲ್ ಕೀಪರ್ ಮೇಲೆ ಫೆಕುಲ ಆಗಿ ಜೋಸ್ ಫೆಕುಲ ಸೋಟ ಹೇಗಿದ್ರು ಅವಳ ಮೆನ್ನ ಪೆರಗುವೆ ಮಿ ದಕ್ಕ ಪೆನ್ನರು ಮೇ ಗದ ಬರ ಗದ ಮೂಕುಲೇಗ ಫೆಕುಲ ಜೋಸಿಯ ಸೋಟಗ ಮೆಹರಿ ಕೀಪರ್ ಮಿಹಾರ ಕೊಡು ಕೊಡು ಇರುಕೊಳಗೆ ತೆರೆಗ ಮೆಚ್ಚು ಫೆಶ್ಗೆ ಅಂದಾಣ ಮ್ಯಾಸಿ ಫೆಶ್ ಮುಗಿ ಎಮ್ಮೆ ಫಾಗು ಬಾರ ಹದ್ದೆ ಹಾಕಿ ಕಾಣು ಮೆಚ್ಚು ಹಿಂಗ ಮುದಾಗ ಗಣಿಸಿದ ಮಟ್ಟಕ ಶಿಮ್ರಿ ಹಬ್ಬಕೊಂಡ
1: ತುರ್ಕಿ ಮೆಚ್ ಫಾರಣ ಕೌಂಟ್ ಡೌನ್ ಮಡ್ಕುಲ ರೆಫರಿ ಇಶಾರತ ಮಡ್ಕುಲ ಕರಿಂಗಡ ಹಾಕಿಗ ಕರಿಂಗಡ ಹಾಕಿ ಬ್ಯಾಕುಳ ಫಹತ ತುರುಕಿ ಕುಂತ್ರಿ ಏರಿಯಾ ಬೇರೆ ಕುಮಾರ ಕೀಪರ ಮಿದ್ರಿ ಫಹತು ಎಣ್ಣೆ ಮತ್ತೆ ಮತ್ತಿ ಗುಡಿಯ ಫೋಣ ಮಾಲಿ ಬೋಳ ಪೇಂಟ್ರಿಯ ಕಣಾದಿ ಮಾಲು ಅತ್ತಾ ಕುಡಿಯ ದೀಪ್ ಕುಡಿಯ ದಿಂಬಳ ಹಾಫ್ಗೆ ಮಧ್ಯಾಹ್ನ ಸಂಪರ್ಕ ಕುಂತ್ರಿ ಅತ್ತಾ ಕುಡಿಯ ದಿಂಬಳ ಸಂಚಾರ ಹೊರಸ್ಕೊಂಡು ಮೆದ್ರು ಹಾಕಿ ಯಾರಿಂಗ ಕುಡಿಯ ಫೋಣ ಮಾಲಿ ಬೋಳ ಹಾಫ್ ಮಧ್ಯಾಹ್ನ ಲಾಫ್ಗೆ ಮೆದಾ ಹಿಸಾಬ್ ಲೀಫೆಂಗ್ ಎಲ್ಲಮೆ ತುರ್ಕಿ ಕುಡಿತು ಕುಡಿಯ ಜಿ ಲಾಫ್ ಎಲ್ಲನಿ ನೂರು ಯಾರು ತಂಕೊಳೆ ಫಹಾತು ಎಲ್ಲಿ ಬೋಳ ದಾಖಲ ಫಹತ ಮಿರಾಲ್ ದೂಕೊಲ್ ಏರಿಯಾ ತೆರಡಿ ಕೀಪರ್ ಕೀಪರ್ ಬೋಳೆ ಫ್ಯಾಂಕ್ ಪೆನಲ್ಟಿ ಯಾರಿ ಮತ್ತೆ ಮಡಮಡ ಕುರಿಯಂಗನ ಕಾರಿಗೆ ಬೋಳೆ ಪರಗುವೆ ಗೋಮೇಸ್ಗೆ ನಟ್ಟು ಆ ಕುರಿಯ ಫುಣಾ ತುರುಕಿ ಕುಳಿತ್ರಿ ಬೊಲು ಮಡಗಿನ ಜಸ್ಸಾದ ಮೆದುಗ ಕ್ಯಾರಿ ಫಹತ ದಿಂಬೋಣ ಕೇಸ್ ಪರಗುವೆ ಕುಳಿತ್ರಿ ಅತ್ಲಾಗಿ ಹಾಫ್ಗೆ ಮೆದಿಂಗ್ ಹಾಸಾಮ ಕುರಿಯಂಗ ಆದೇವ ತಮ್ಮ ಅಲುನ್ಸೋ ಅತ್ಲಾಫ್ ನಂಗಳ ಎತ್ತರೆ ಜಸ್ಸಾದ ಬಣ್ಣ ಫಾರ್ ಅತ್ಲಾಫಿ ತುರುಕಿ ಕುಳಿತ್ರಿ ಮೂ ಹಾಫ್ ತರ ಬ್ಯಾಕೊಳ ಫಹತ ಏರಿಯಾ ಕಣಾದಿಮಾಗ ಹುರಿ ಕುಳಿತ್ರಿಯ ದೀಫಿ ಚಲುಂಗು ಅತ್ತಾಣಕ್ಕೆ ಕುರಿಯ ದಿಂಬಳ ಹಾಫ್ಗೆ ಮೆದಾಸಂ ಪರಗುವೆ ಕುಳಿತ್ರಿ ಅತ್ಯಂತ ತುರುಕಿ ಹಾಫ್ ತರ ಡಿ ಆರ್ ಕ್ಯಾರಿ ಕುಳಿತ್ರೆ ಫಹತ ಹಾಫ್ ಮೆದಾಸ ಕುರಿಯ ಫುಟ್ಬಾಲ್ ದಿಂಬೋಳ ಇದೇ ಗೋಲ್ ಗತಿರಿ ಮೆಚ್ಚುಗೆ ದೇವನ ಮೀಡುತ್ತಾರೆ ಈಗ ವರ ರೀತ್ ಗೋ ಬ್ಯಾಲ್ ಆಫ್ ಗಲರ್ ದ ಗಲರ್ಸ್ ಆ ಕುರಿಯ ಫೋಣವಾಲಿ ಡಿ ಏರಿಯಾಗ ತಂಗುಳಿ ಮತ್ತೆ ಜೈಲ್ ಆಫ್ ತಂಗುಳಿ ಫಹತ್ ಕುರಿ ಡಿ ಏರಿಯಾ ಬೇರೆ ಹೊರೆಯ ಕುರಿಯ ಫೋಣವಾಲಿ ಬೋಳ ಗೋಲ್ ಗತಿರಿ ಅವತ್ತಿಗೆ ದೇವನ ಮೀಡುತ್ತಾರೆ ಈಗ ಮಿಜಿ ರಂಗಳ ನೇವಾಗಿಸಲು ವಿವರಣೆ ತುರುಗಿ ಕೊಡಿ ಯಾರು ಇವತ್ತಿ ಎಲ್ಲರೂ ಜಹಾಫ್ ಅದು ದೇವನ ಮೀಡುತ್ತಾರೆ ಮಿದಣ ಮಿಜಿ ಗಲರ್ಸ್ ತಿರಿ ತಿರಿ ಕುರಿಯ ಫೋಣ ಕೀಪರ್ ಡೈವ್ ಎಸ್ ಕುರಿ ಹೆಣ್ಣು ಟೈಮಿಂಗ್ ಏ ಟಿ ಎ ಟಿ ಕೀಪರ್ ನೇರುನಿ ಕೀಪರ್ ವ್ಯಾಫರ್ ಆತ ಬೋಳ ಡಿ ಏರಿಯಾಗೆ ಹಮ್ಮ ಗ್ಯಾಗಣಕ್ಕೆ ಮೆದಿಂಗ ಹೆಸಾಬ್ ಕುರಿಯ ಫೋಣ ಕೀಪರ್ ವ್ಯಾಫರ್ ಆತ ಡೈವ್ ಕುರಿ 23 ನಂಬರ್ ಕುಳಂತಿರಿಯ ಗಲರ್ಸ್ ಆ ಕುರಿಯ ಫೋಣವಾಲಿ ತುರುಕು 23 ನಂಬರ್ ಗೋಲ್ ಕೀಪರ್ ಖಕೀರ್ ಬೋಳೆ ಡೈವ್ ಕುರಿ ಹೆಣ್ಣ ಮಿಸ್ ಅತಗೊಂಡು ಜಿಫದೇರ ಬಾರ ಸ್ಪೀಡ್ಗೆ ಕುರಿಯ ಫೋನ್ ಅವರ ಸ್ಪೀಡ್ಗೆ ಕುರಿಯ ಫೋನೋ ಅಲ್ಲಿ ಬೋಳೆ ಗೋಲ್ಗತ್ರಿ ಅಮ್ಮಿವನು ಮೆಚ್ಚುಗೆ ವರ ಕುರಿಕೊಳು ಮೆಚ್ಚುಗೆ ವರ ಕುರಿಗಳು ಮಾಣಿಯಾಕಿ ಹಮ್ಮ ಯಾಕೆ ಮೆಚ್ಚು ಫರ ದೇವನ ಮೀಡುತ್ತಾರೆ ಆಗ ಮಿಜಿ ಇಲ್ಲ ಕುಳು ಫರ ತುರುಕಿ ಕುಳಿತರೆ ಮೆದು ಯಾಕ್ಯಾರಿ ತಂಗಳ ಫಹತ ಮಾರಿ ಮತ್ತೆ ದಿಂಬೋಳ ಅತ್ತೆ ಕುರಿಯ ದೇವತೆ ಮಳೆ ಮುಲ್ರೂಡ್ ಅದ ಬ್ಯಾಕ್ ಒಳ ಫಹತ ತಂಗಳ ಫಹತ್ ಉಮೇಳ ಏನಕ್ಕೆ ಸ್ಮಿದ್ರ ಕಾರ್ಯ ಕುಳಿತರೆ ದೇವ ಮೆದು ಕಾರ್ಯ ಸ್ಮಿದ್ರ ಹೊರಸ್ಕೋಬತ್ತಿಗೆ ನೀ ಪರಗುವೆ ಹಾಫ್ತಾರೆ ಕುರಿಯ ದಿಂಬಳ ಕುರಿ ಮತ್ತು ಕುರಿ ಪರಗುವೆ ಕುಳಿತರೆ ದೇವ್ ಸೆಂಟ್ ಸಾಕ ದಿಮಾಲು ಬೇರು ಎಲ್ಲೂ ಲೇಫ್ ಮೋತಿ ತುರುಕಿಯ ಮುಲ್ರೂಡ್ ಎಲ್ಲಿ ಬಳ ಬ್ಯಾಕ್ ಒಳ ಫಹತ ಉಲ್ಲಾಯ ಏನಕ್ಕೆ ಸೆಂಟ್ಸ್ ಆಗತ್ತೆ ಫ್ಯಾಟ್ ದಿಂಬೋ ಡೆಮಿರಾಲ್ ಅತ್ಲಾಫ್ ಅಣಿಫರಾತ್ ಅಣಿಮತಿ ದಿಂಬೋಳ ಅತ್ತೆ ಕುರಿಯ ದೇವತ ಮಸೆಂಗಣಿ ತುರುತುಕಿ ಕುಳಿತ್ರಿಯ ತುರುಗಿ ಕುಳಿತ್ರಿ ಬೋಳ ಅತ್ತೆ ಮಡಮಣ ಕುರಿಯ ಮೇನ ನ್ಯಾಸ್ ಮೆದ್ರೋ ಹೊರಸ ಕುರಿಯ ಫೋಣವಾದ ಬೋಳ ಅಣಿಮತಿ ರಂಗ ಕ್ಯಾರಿಂಗ್ ಪೆನಲ್ಟಿಯ ಕ್ಯಾರಿಂಗ್ ಪರಗುವ ಹಾಫ್ತಾನೆ ಎತ್ತರೆ ಕೊಲ್ಲಿ ಬೋಳ ಪೆರಗುವೆ ಕುಳಿತ್ರಿ ಅತ್ಲಾಫಿ ಅತ್ತೆ ಕಾರ್ಯದ ತುರುಕಿ ದೇಖುತ್ತಿ ನಟ್ಟು ಅದಾಮ್ತ್ರ ಜೆಸಿ ಬೋಳ ಅಣಕ್ಕೆ ಪೆರಗುವೆ ಕುಳಿತ್ರಿ ಹಿಂಗ ತುಂಬ ಬೋಳ ಲಿಬೆ ತುರುಕಿ ಕುಳಿತ್ರಿ ಬೋಳ ಅತ್ತೆಯಾಗಿ ನೋ ದಣಿ ಹಾಫ್ಗೆ ಅಣಿಮತಿ ಮತ್ತೆ ಹುಸ್ಕೊ ಕುಳಿತ್ರಿ ದೇಂಗಳೇನು ಗುತ್ತರೆ ಕಾರ್ಯ ಪೆರಗುವೆ ಕುಳಿತ್ರಿ ವರ ಫಿಸಿಕಲ್ ಕುಳಿಯ ತಮ್ಮ ಅಳಮನ ಫೆಡಿಗೆ ಮಿದನಿ ಸೆನ್ಸ್ ಆಗಲ್ ತೆರೆ ಬೋಳ ಅತ್ತೆ ಕುರಿ ಹಂಗ ಸಹ ಜೆಸಾಯ ಬೋಳ ಪೆನಲ್ಟಿ ಸೆನ್ಸ್ ಆಗಲ್ ಕ್ಯಾರಿ ಮಿಫಾರು ತುರುಕಿ ಕುಳಿತ್ರಿ ಜಾಮತ್ರಿ ಪರಗುವೆ ಕುಳಿತ್ರಿ ಕಾಡುಸ್ದ ಕಾಳೊಂದ ಎಂಬುದೇ ವರ ಫಿಸಿಕಲ್ ಕುಳಿತ ಅಳಮನ ಫೆಡಿಗೆ ಮಿದನಿ ಅಲ್ಮಿರಾನ್ಗೋಸ್ಕರ ರೆಫ್ರಿಯ ವಾಹಕ ಸೇವೆ ದಕ್ಕ ಮೇ ಪರಗುವೆಗೆ ಏ ಅದೇನೇ ಗೊತ್ತಿ ನಿಮಿಚ ಹಮೇ ಯಾರುಸ್ ಕಾಡು ದಕ್ಕ ತೇವಿಸ್ ನಂಬರ್ ಕುಳಿತಿರಿ ಏನೇ ತೇವಿಸ್ ನಂಬರ್ ಕುಳಿತಿರಿ ಅಮ್ಮಿ ಕಾಡು ದಿಕ್ಕಿ ನಿಮಿಚಾರು ಕಾಡು ದಕ್ಕಾವನಿ ಹತ್ತರ ನಂಬರ್ ಕರೆಸಿಯಸ್ ಅದಿ ಹ ನಂಬರ್ ಅಲೋನ್ಸೋ ಅನ್ ನಂಬರ್ ಗೋಮೇಸ್ ದಿಹ ನಂಬರ್ ಅಲ್ಮಿರೋನ್ ಈ ಪರಗುವೆ ಟೀಮು ದೆನ್ ನಿಮಿಚಾ ಹಮೇ ನಿಕುಂಗಿರುವ ತುರ್ಕಿ ಟೀಮು ಕಾಡು ದಕ್ಕಾವಣಿ ಫುರ್ತಮೆಗಾರ ನವಾರ್ ನಂಬರ್ ಅಕುಂಗು ತುರ್ಕಿ ಕುಳಿತಿರಿ ಅಮ್ಮಿಹಾರು ಫರ್ವಾ ದೆನಿ ಅದು ಮಿಹಾತನ ವರ್ಲ್ಡ್ ಕಪ್ಗೆ ಎಮ್ಮೆ ಅವಸ್ ಗೋಲ ಬಲರ್ ಪೆರಗುವೆ ಜಾಫ್ ಮಣಿ ಎಮ್ಮೆ ಅವಸ್ ಗೋಲ್ ಮುರುಕುವೆ ಮಣಿ ಎಮ್ಮಿನಿಟ್ ದಿಹ ಸಿಕ್ಕಂತಾರೆ ಮಿಮಿ ಹುಲ್ಲೆಮ್ಮೆ ಪೆರಗುವಲ್ಲ ಅಂಜೆ ಎಮ್ಮಿನಿಟ್ ಹೆಬ್ಬಳ ಸಿಕ್ಕಂತಾರೆ ರೆಫ್ರಿ ಕಾರ್ಡ್ ನೋಡ್ಕೊಲ್ಲ ಫರ್ವಾದಿಂಗ್ ಕುಳಿತರಿಯ ಸ್ಮಿಹಾರ್ ಕುಳುಮುಗ ಬ್ಯಾರ್ ವೆಜ್ಜೆ ಹಿತರಿ ಮಿಸ್ ದಣ್ಣು ಫ್ಯಾಬ್ ಹಂಗೆ ದಣಿ ಹತ್ತರ ಮೇಟ್ ಕುಳೆ ಸ್ಮಿಹಾರ್ ಮೋತಿ ಫುರ್ತು ಮಾಫು ದೇವನ ಮೀಡುತ್ತಾರೆ ಈಗ ಲಂಡು ಜಾಫ್ ಮೋತಿ ಪೆರಗುವೆ ಸೆಂಟ್ ಸಾಕಲ್ಗೆ ಅರಿಮತಿ ಪೆರಗುವೆ ಹಾಫ್ ತರೆ ಬೋಳ ಬಾಬಾಲ ತುರುಕಿ ಕೆಪ್ಟನ್ ಕಲಂಗೋ ಕುರಿಯ ಫೋಣವಾದೆ ಅರಿಮತಿ ದಿಂಬೋಳ ಕುರಿಯ ಫೋಣವಾದ ಬದ ಮೆದು ಕ್ಯಾರಿಯರ್ ಕುಳಿತಕ್ಕೆ ಏನ ಕುರಿಮತಿ ಇವರು ಕುಳಿತರಿಗ ನಟ್ಟುವಾದ ಪಿಟ್ಟಾಗ ನಟ್ಟು ಕುರಿಯ ಫೋಣವಾದ ಪೆನಲ್ಟಿಯ ಕಣ ದಿಮಾನ್ ತುರುಕಿ ಕುಳಿತರಿ ಅದು ಪರಗುವೆ ತಿಂಗ್ ಕುಳಿತರಿ ಬೋಳೆ ಕುಳಿತರಿ ಕ್ಯಾರಿಯರ್ ದಿಫಾಗ ಕುರಿಯ ಫೋಣವಾದ ಬೋಳ ಸೆಂಟ್ ಸಕಲ್ ದಿಮಾನಕ್ಕೆ ಸತ್ಲಾಗಿ ತುರುಕಿ ಕುಳಿತರಿ ಎತ್ತರೆ ಹೊರ ಕುಳಿತರಿ ಅತ್ಲಾಗಿ ಸೆಂಟ್ ಸಕಲ್ ಕ್ಯಾರಿಂಗ್ ಬದಿಗೆ ಕುರಿಯಂಗ ಸಣ್ಣ ಫರಾತ್ ಅನುಮತಿ ಬದಲ ಕುಲ್ಲಾ ದೀಫಿ ಕಲಂಗ ene kuriyan khafge meden ga sam dimbol perugue kontin atla perugue kontin atla kuriyan gas gomez ei atla kuriyan dimbol meterin ba kula fahat dimbol diari kare hori kontiria gomez hevre kontiria perugue kontiria jaun meterin farmati turuki kontiria falko first minute kule devana meterin landi jae kasam kuriyan moti perugue Life jehung emu half tere half ke medavar sensa ka kari medtere ver kurtan kule armati baava kuriye fonwal bala medron horas vegengas turki half tere turki kuntri bolu armati hori kuntri ya medni yakun atta kuriye fonwal medron kari hori pergu kuntri ga jehi jehi fenas bol dibuni turki kuntri sensa ka kola dima pergu half tere dim bol pergu kuntri aldere atlaf kuriye div tan kule fahat kuriye kuntri bolat lan kuriye de to almiron masay kuriye ton bol die bera era to eldo turki eldo Kadioglu, Tankle Fahato, Metre Kuluntria, Demiral, Demiral Metre and Bolifan, Turkey after Economic and Marmon Kulum, Menani, then Kuluntri Bala Farimati, Turkey after her Kuluntri and Bolifan, Marmon Kurian, Bidani, Kuria Gosa, and a gas ether in the Bola, Sensaka, Atlanta, Farimati, half game, Medding High Sab, and Paraguay, half ten in the Bola, Arimati Kulum, Kuluntria, Diff number Akun, Akumatla Tangle Fahato. Muldar Fahatun Dimbol team number Kuntri and Memorial Kuria Fonwale Vara Matimatin long pass the Jan Kuria Fonwale Ball of Control Kola Turki Kuntri Fahat, Jilio Peregras and Chagal Dimal Kuntri and a foul Kurijan Leaf Moti Turki Jung Kuria Fonwale Mobadula Amuka take a Fahat and what Arimachin Arimatis and Sakadan Peregria after him, Vatican Marman Kurian as penalty, a carry Kuntri, a Divi Bola Akun. Atla Kuria goes penalty carry Kuria Naga, Dimbola penalty point to Garfen, Jenguer, Turki, Kuntri, Takari, Natankle, Drugo TV. Peruga Kuntri, Difakur Boras, penalty at Diri at Refendi, Filibuni, Turki, Keeper, and Mathematicuria Fonoa, Liboras. Sensakal Garmati Peruga, half the Refendi, Homaki, Gomez, Div, Gomez, and Fanatarmati, Nibola, Atlan Kuria, Adetu, Masai, Kurani, Alonso, Atla, Metron, Kotitrin, Kuria Fonoa, penalty at the Manabola, control of Kogin Kuria, Gadada, Gadaza, Kuria, Nagadimbo, penalty at Turki Kuntri, and Difakuri, Mathematias, Bola Bear. Hamminati Kuleifa for Tamafu, Peruguake, Turki Kalanuja. Life John Kuria Fonal Bola Goldia Canada and Peruga Country Bolon Kuria Fonal Bola Vetuni Jensi Fire Daran Hennemes Card, the Turkey Country Bolatlan Kuria, Mathematic Kuria Fonal, Armati, Ware Kuntri, Husko, Alfred Armati Sabara, number Kuntri, Gular, Atlati, Armati Runga Kan Bolatlan, and there area Trevana Tin Kuntri Kumarbidani, Vada, the area Trekatangle Fatum, the Bolatlan Kuria Gosa, Kalena, the Salibola Armati, half Gamedas and Peruga, half Tere, Ashara number Kuntia, Muldur. Penetrate Kanakar, who couldn't take a Bolif and Fatang, a Bulla, Kuria Devetomas, and Gulat, Love Kuria Nagadim, or Penetrate Kanadima, who's gone, who couldn't take a Miharanaka, and to Japan, where Kuntri and Kurmati Kuntra Naktova, Golden Majila Kuria, just saw the Bola Kurimati, who couldn't take a Jeeva, Secretary Jeeva, Devo to us bear. Paraguay Kuntria, Vetifa by Cassius Vetifoti, referee Goala Fetano. Turki ke dihan number kunti almiron na Turki ke kalanga no goala fetano ena kuri faula gulige avone vena vahak dakka vi number kunti ya nomet kulei fa fortama fo perugue mani ellanu ja Turki ke kalanga Turki penal Turki kunti edi bola penalty ya dimal perugue half tere mi far faul kuri kare dia kunti ya Turki Kuntri Akuri Fawla Gulagin Life Jehume Penetri at Malang Tironga Kari Kuria Fonwadi Bola Afghan Medingas and Turki Kuntri Bolum Kuria Fonwadi Agotagos Bervi Yuksek Kuria Fonwadi Bola Elum Peregua and Mimhaf Medasa and Life Bole Perga Kuntri Elibola as Turki half gegan ka medavur penetry kari armati runga kari hor kuntri ya bola ber kolli hey akai defeng ellu ಪರಿಗೆ ಕುಂತಿನ ಬೊಳೆ ಫೆನ್ ಕುಡಿಯ ಜಿಲ್ಲಾಫೆಲ್ಲಿ ಬೊಳೆ ಪೆನಲ್ಟಿ ಅಡುವ ಕನ್ಯಾಕಾರಿಗೆ ಹೊರಗೆ ಕುಂತಿ ತುರುಗಿ ಕುಂತಿನ ದಿಫಾ ಕೊಡಬಳ ಅತ್ಲಾಫ್ ಅತ್ಲಾಫ್ ಪೆರುಗೆ ಕುಂತಿನ ಅಣಕಸ್ ದಿಫಾ ಕೊಡಬಳ ಅತ್ಲಾಗಿ ಅರ್ಮತಿನ ಕುಡಿಯ ಮೀನ್ ಹಾಫ್ಗೆ ಮೆದ ಬೊಳೆ ಪೆನಲ್ಟಿ ಕಾರಿ ಜಿಲ್ಲಾ ಫೇರಿ ಎತ್ತರೆ ನಗಾದಿ ಬೊಳ ಗೋಲ್ ನೆರಿಯ ರಂಗು ಮತ್ತೆ ಹೊರಗೆ ಕುಂತ್ರಿ ಬೊಳ ದಿಫಾ ಕುಡಿ ಮೆತ್ರ ತುರುಗಿ ಕುಂತಿನ ಬೊಳ ಕೊಂಟ್ರೋಲ್ ಅನಫ್ರಾಸ್ ದಿಮಸೆ ಕುರಿ ಬಣಕಸ್ ಪೆರುಗೆ ಕುಂತಿನ ಬರ ದುರು ಮೆತ್ರ ಅವರು ಕುಡಿಯ ಫೋಣವಾಲಿ ಬೊಳೆ ಫಾರು ಮಾ ಬುಡ ಮತಿ ಮತಿ ಮಿದಿಯ ಗೊಮೆಸ್ ಕುರಿಯ ಫೋಣವಾಲಿ ಬೊಳ ದಿಹ ಮಿನಿಟ್ ಕುಳೇ ಫಲ್ಲಂಡೆ ನುಜೆ ಏ ತುರುಕಿಯ ಕಲ್ಲಂಡೆ ನುಜೆ ಪೆರುಗುವೆ ಅವನ ಎಲ್ಲಂಡು ಜಹಾಫ್ ಮಿಹಾಫ್ಗೆ ದೇವನ ಮಿನಿತ್ರೆ ಕಲ್ಲಂಡು ಜಹಾಫಾನಿ ಅದು ಮೀ ಮೆಚ್ಚನ್ ನಿಗುಂಗರು ಕಾಡಬ್ಬದಾರು ಹತ್ತರ ಕುಳಂತ್ರಿಕ ಮನೆ ಪೆರುಗುವೆ ಹತ್ತರ ಕುಳಂತ್ರಿಕ ಕಾಡು ದಕ್ಕ ತುರುಕಿಗೆ ಎಕ್ ಕುಳಂತ್ರಿಕ ಫುರ್ತಮಗಾರ ಕುಳ ಕುಳಂತ್ರಿ ನಿಧನ್ಯವಾದ ಕಾಡು ದಕ್ಕ ಎಕ್ಕಾಡು ತುರುಕಿಯ ದಕ್ಕಾಫಾನಿ ಹತ್ತರ ಕಾಡು ಪೆರುಗುವೆ ದಕ್ಕಾನಿ ಕುರಿ ಮೆಚ್ಚು ಕುಳು ಫಸ್ಟ್ ತುರುಕಿ ಕುಂತಿನ ಹಾಫ್ ಮೇದ ಪೆನಲ್ಟಿಯ ಕಣ ಕ್ಯಾರಿ ಎಲ್ಲ ಫಾರ್ಮತಿ ತಂಗಳು ಎತ್ತರೆ ದಿಂಬಳ ಕೊಂಟ್ರೆ ಕೊಫಿ ತುರುಕಿಗೆ ಎಗಾರ ನಂಬರ್ ಕೊಂಟ್ರೆ ಮರಮನ ಕುರಿಯ ಜಿಲ್ಲ ತಂಗಳು ಫಾತು ಎನ್ ಕ್ಯಾರಿ ಹೆಂಗೆ ಕುಳಿತರೆ ಸೆನ್ಸಕ್ ದಿಮಾಲ್ ತಿನ್ ನಂಬರ್ ಕುಳಂತ್ರಿ ಎಮ್ಮಿದಿನಿ ಡೆಮಿರಲ್ ಡೆಮಿರಲ್ ಅನ್ಫನ್ ಫಳಿ ಬದಲ ಕೊಲ್ಲ ದಿಂಬಳ ಕೊಂಟ್ರೆ ಕೊಲ್ಲಾಗಿ ಕುರಿಯ ಮುಲ್ಡೋರ್ ಅನಕ್ಕೆ ಕುರಿಯ ದೇವಳ ಫಹತು ಮೆದಿನಿ ಡೆಮಿರಲ್ ಡೆಮಿರಲ್ ಬ್ಯಾಕ್ ಒಳ ಫಹತ ತುರುಕಿ ಹಾಫ್ ತರೆ ವದಫ ದಿಂಬಳ ತುರ್ಕ್ ಅನಕ್ಕೆ ಡೆಮಿರಲ್ ಜಸ್ಸಾಲ್ ಎನ್ ಕ್ಯಾರಿ ಕುರಿ ದಿಹ ನಂಬರ್ ಕುಳಂತ್ರಿಯ ಕಲಂಗ್ ಮಗು ಅದ್ಲಾಗಿ ಕುರಿಯ ಅಸ್ಕಾರಿ ಹುರು ಕುಳಿತರೆ ಜಸ್ಸಾಫ್ ಏನು ಕುರಿಯ ಅರ ಅಂದಿಯೇ ಸಣ್ಣ ನಂಬರ್ ಕುಳಿತರೆ ಅನಕ್ಕೆ ತಂಕುಳಿ ಎತ್ತರಿನ ಫಾತ ದಿಂಬಳ ಸಾಧನ ನಂಬರ್ ಅತ್ಲಾಗಿ ಹಾಫ್ ಮೆದರ ಪೆನಲ್ಟಿ ಕ್ಯಾರಿ ಅರಿಮತಿ ನೋಡ ಅದರ ಕ್ಯಾರಿ ಕುಡಿಯದನ್ನು ಕುಡಿಮತಿ ಬೇಕು ಕುಳಿತರಿ ನಟ್ಟು ತಂಗಳ ಫಾತ ಜಸ್ಸಾದ ಬಳ ಹಾಫ್ ಮೆದಾಸ್ ತುರುಕಿ ಕುಳಿತರಿ ಕುಂಟ್ರೋ ಕೊಫೆನ್ ಕ್ಯಾರಿ ಕುಳಿತರಿ ಜಸ್ಸಾ ಲ್ಯಾಫಿ ಅರಿಮಚ್ಚ ನಗ ದಿಂಬಳ ಹಾಫ್ ಮೆದರ ಪೆನಲ್ಟಿ ಕಣದ ಅರಿಮತಿ ಅಶಾ ನಂಬರ್ ಕುಳಿತರಿ ಮುಳ್ಡು ಅತ್ಲ ತಂಗಳ ಎತ್ತರಿನ ದಿಂಬಳ ಗುಲರ್ ಅನಿಫಲ ಅರಿಮಚ್ಚ ಬದಲ ಎಕ್ಕನೆ ಹುರಿ ಕುಳಿತರಿ ತುರುಕಿ ಕುಂತ್ರಿ ಬೋಳ ಫೈನ್ ಹೇವರ್ ಕೊಲ್ಲ ಬೋಳ ಕುರಿಯ ಜಸ್ಸಾ ಕುರಿಯ ಅರಿಮತಿ ಪೆನಲ್ಟಿ ದಿಮಾಲ್ ನಗ ದಿಂಬಳ ಅಬೋರಿ ಕುಡಿಮತಿ ಕೆಸರಸ್ ನಟ್ಟು ಅನಕ ಫಾತು ಹಾಫ್ಗೆ ಮೆದಾಯಸ ಮುಡಿಯರಿಗೆ ಅರಿಮತಿ ನಂಬರ್ ಕುಳಿತರಿಯ ಗುಲರ್ ಬೋಳ ಕೊಂಟ್ರ ಪೂರಣಿ ಕಾರಿಗೆ ಬೋಳೆ ಪೆರುಗುವೆ ಕುಳಿತರಿಯ ಬೋಳ ಅತ್ಲಾಫಿ ಅತ್ಲಾಂಗ್ ಕುರಿಯ ನಾಸ್ ಗೋಮೇಸ್ ಕುರಿಯ ದಿಂಬೋಳೆ ಅರಣಿ ಪೆರುಗುವೆ ಕುಂತ್ರಿ ಹಾಫ್ಗೆ ಮೆದಾಯ ಸಬ್ ದೆಫರಾತು ದೆಕುಂತ್ರಿ ಅಬ ಅನಿಫರಾತ್ ಅರಿಮತಿ ಸಭೆ ಕುಂತ್ರಿ ಮೆದ್ರೆ ಮಿಹಾರ್ ಕುಂತ್ರಿ ಅಬ ಅರಿಮತಿ ಸಂಸ ಕದಿಮ ಅವರು ಕುಂತ್ರಿಯ ದಿಂಬೋಳ ಬೋಳ ಅತ್ಲಾಂಗ್ ಕುರಿಯ ನಾಸ್ ಕುರಿಯ ಫೋಣವಾದ ಬೋಳ ಫಾರು ಯಮಸೆ ಕುರಿ ಜೆನ್ಸ್ ಕೋಸ್ ಬೋಳ ದಿ ಬೇರ ಬಾರ್ ಮೀಟ್ ಕುಳೆ ಫೆಂಗೇರು ಎಲ್ಲರ ಸುಲ್ಲನ ಕುರಿಗೆ ಮತ್ತೆ ಪೆರಗುವೆ ಮೆದುರು ಕ್ಯಾರಿಂಗ್ ದೀಫೆಂಗ್ ಎಲ್ಲ ಪೆರಗುವ ಹಾಫ್ತರೆ ಬ್ಯಾಕ್ ಒಳ ಫಾತ ಏರಿಯಾಗೆ ಬೇರೆ ನಿಕ್ಕ ಅವ್ರಿಗೆ ಕೀಪರ್ ಅಂದಿದ್ದೀನಿ ಕೀಪರ್ ಕುರಿಯ ಫೋನ್ ಆದ ಬೋಳ ತುರುಗಿ ಕುಳಿತೀನಿ ಕುರಿಯ ಫೋನ್ ಆದ ಪೆರಗುವ ಹಾಫ್ ದಿನ ಪೆರಗುವೆ ಕುಳಿತೀನಿ ಅತ್ಲಾ ಅತ್ಲಾ ಗಲ್ಲಜ್ಜ ಕುರಿಯ ದಿಂಬಳ ಅತ್ಲೇ ಬ್ಯಾಕ್ ಒಳಗೆ ಕೊಡೋಕೆ ತಂಕುಳ ಸೆನ್ಸಿಕೋ ಫಹತ ಜೈಲ್ ಆಫ್ ಜಸ್ಸ ಅಲ್ಲಿ ಬೋಳ ಸೆನ್ಸಾಗ ಹತ್ತಿರ ತುರುಗಿ ಕುಳಿತೀನಿ ಅತ್ಲೇ ಪೆರಗುವೆ ಹಾಫ್ತರೆ ಅತ್ಲಾಂಗ ಏರಿಯಾ ತೆರೆಯ ವಣ್ಣಿ ಹೆಣ್ಣು ನಂಬರ್ ಕುಳಿತೀರಿ ಫಾರ್ ಹುರಸ್ಕೋ ದಿಂಬೋಳ ಪೆರಗುವೆ ಕುಳಿತೀನಿ ಫಾಕುರ ಅಣಕೆ ಗೋದ್ರೆ ಕಾರಿನಲ್ಲಿ ಬುಣ ಬೋಳ ಫಾರ್ ಫಹತ ದಿಂಬೋಳ ಗುಲರ್ ಕುರಿಯ ಫೋಣ ಅಲ್ಲಿ ಮಾ ಬೋಡ ಮತಿ ಮತಿ ದೇವತ್ತ ಬಸ್ ಬೇರೆ ಬೇರೆ ಫುರ್ಸತ್ತೆ ದೆಮ್ಮೆ ತಣವಸ್ವಾಗಿ ಹಿಂಗೆದ್ದಿ ಅದು ಮೆಚುವರ್ ಫಾಸ್ಟ್ ಕೊಡೋಣ ಮೇಡಮ್ ಫ್ರೆಂಡ್ನೇ ದೆಮ್ಮೆ ತುರುಕಿಗೆ ಕುಳಿತರಿಯ ಹುರಸ್ಕೊದ್ದಿನ ಬೋಳ ಜಹಜಹ ಒಬ್ಬ ಕಾರಿ ಹೆಂಗೆ ಕುಳಿತರಿಗೆ ನಟ್ಟು ಏನು ಫಹತದ್ದೀನಿ ಫಹತದ್ದೀನಿ ಆ ನಂಬರ್ ಗುಲಾ ಕುರಿಯ ಫೋಣವಾದ ಬಾರ ಫೋಣವಾದ ಏನು ಸ್ಮಾಬಡ ಮಾತೀನಿ ಬೋಳ ಕುರಿಮತಿ ಲೀಫ್ ಎಜ್ಜೆ ಹ್ಞೂ ಕೀಪರ್ ಕುರಿಯ ಫೋಣವಾದ ಬೋಳ ಮೆದುರು ಯಾಕೆ ಸೆನ್ಸ್ ಹಾಕಲ್ಲ ದಿಮಾನ್ ತುರುಕಿ ಹಾಫ್ತಾನೆ ರೆಫ್ರಿ ಕಾಣಿಗಳು ಫುಮ್ಮಿಲಾಫಿ ಫುಮ್ಮಿಲಾಫ್ ಅಣಕ ಪೆನಲ್ಟಿರಿಯ ಕ್ಯಾರಿ ಹೆಂಗ ಸಬ ಅದಕ್ಕ ಎಲ್ಲೂ ಮಕ್ಕಿದ್ದು ಕೋಣರಕ ಮಿದ್ದೀನಿ ಅರೌಂಟ್ನ ಹಿಸಾಬ್ ಬೀಗುತ್ತೆ ತುರುಕಿಯಲ್ಲಿ ಫೈ ಕೋಣರೆ ಮೆಚ್ಚುಗೆ ಫುರ್ತಮ ಕೋಣ ಲೈನ್ಸ್ ಮ್ಯಾನ್ಗೆ ಇಶಾರತ್ತೆ ಯಾಕಂದರೆ ಪೆರುಗುವೆ ಕುಂತ್ರಿ ಅವರ ಮಸ್ತ ಜಸ್ಸಾ ಇವ ಅರೌಂಟ್ಸ್ ಮಿದನ್ನಲ್ಲಿ ಬೋಳ ಗೋಲ್ ಕುರುಮತಿ ಜಹಾಂಗ್ ಅಂಗಾಫ್ ಗೋಲ್ ಗೋಲ್ ಕುರುಮತಿ ಕೀಬರ್ ಕುರಿಯ ಫೋಣವಾಲ ಮ್ಯಾಕೆ ಅಳಗೊಂಡ ಹೀವನಿ ಬೋಡ ಲೈನ್ಸ್ ಮ್ಯಾನ್ಗೆ ಇಶಾರತ್ತೆ ಈಹೇನು ಕೋಣರಕ ಬೇರೆ ಫೈಕಮ್ಮ ಕೋಣ ನಗಾದನಿ ಗುಲಾರ್ ನಗಾದಿಂಬೋಳ ಗೋಲರಿ ಹತ್ತರೆ ಪೆರುಗೆ ಕುಳಿತೀನಿ ದಿಫಾ ಕೊಡ ಏರಿಯ ಬೇರು ಪೆರುಗೆ ಕುಳಿತೀರಿ ಬೋಲ್ ಮಾಡ್ಬೋದು ಜಸ್ಸಾದ ಕಾರ್ ಹೊಡಿ ತುರುಕಿ ಕುಳಿತ ಅತ್ತ ಬ್ಯಾಕ್ ಒಳ ಫಹತ ದೀಫಿ ಕಡಿಯೊಗ್ಲಿ ಅತ್ಲ ಏರಿಯಾ ಬೇರೆ ಹೊಡೆ ತುರುಕಿ ಕೀಪರ್ ಕೀಪರ್ ಏರಿಯಾ ಬೇರು ಮಾಡ್ಬೋದು ಕೊಟ್ಟಂಬ ಕುಡಿ ಜಸ್ಸಾಲ ಕುರಿ ಫೋನ್ ಅರಿಮತಿ ಪೆರುಗೆ ತುರುಕಿ ಕುಳಿತೀನಿ ಅತ್ಲಾಸ್ ಪೆನಲ್ಟಿಯ ಕ್ಯಾರಿ ಫಹತ್ ಜಿಲ್ಲಾ ಜಸ್ಸಾದ ಬೋಳ ತಂಗೊಳ್ಳೆ ಬಾರ್ ವೆಜ್ ಮಿಫಾರ್ ಅತ್ಲಾಫಿ ಅಲ್ಲಿ ಮಿರೋಣ ಅತ್ಲಾಗಿ ಕುರಿಯ ಮಿತ್ರ ಹೊರಸ್ಕೋ ತಿರ್ತೀನಿ ಫ್ರೋ ಆದ ಬೋಳೆ ಬಾರ ಕುಳಿತೀರಿಯೇ ಪಿಚ್ಚಾ ಅತ್ಲಾ ಪೆನಲ್ಟಿ ಅದು ಮಾಲು ಕೊಂಟ್ರೋ ಕುಫ ಮಡ ಜಿಲ್ಲ ಮೀರಿ ಕುರಿಮತಿ ಜಸ್ಸಾ ಬರ್ ತುರುಕಿ ಕುಳಿತೀನಿ ನಟ್ಟು ಆಫ್ ಪೆನಲ್ಟಿಗೆ ಕುರಿಯ ಜಿಲ್ಲಾ ಫೇರಿ ಹತ್ತಿರ ನಗಾದಿನ ಜಿ ಬೋಳ ಮಿಫಾರ್ ಆಫ್ ಸೈಡ್ ಹೋಗಿ ഓഫ്സൈഡ് വിസാബ് തുർക്കി കുണ്ടിരിയും കൂടിയ അക്കൂൺ അത്ലാഫ് എത്തരെ കലൻ ബാക്കുള്ള ഫഹത്ത് ജസാദ് മെത്തരം കൂടിയ ദീപ് തുർക്കി ഹാഫ്തരൻ സെൻസാക്കൾ കൂടെ അതിമാനം ബോളത്തിലെ കൊണ്ടോ കൊല്ലാൻ കൂടിയ അരിമത്തിൻ ദിമ്പോളത്തിലെ മണമണം കൂടിയ മുഴുവൻ എനിക്ക് അസ്ഫഹത്ത് മെത്തരം ഗണേസ് മെദിനി ഡെമിരാൽ ഡെമിരാൽ അരിമത്തിൻ തുർക്കി കുഞ്ചി അതിമ്പോളത്തിലാക്കി മിതം ഹുറസ്കോൾ അധികം കൂടിയ ഹാഫ്കി മെദ്ര സെൻസാക്കൾ അതിമാർ കൂടി കുഞ്ചി അതിമ്പോൾ കൽഹാൻ അത്ല കൂടിയ അരിമത്തി എനിക്ക് തിരകുയ ഹാഫ് തിരക്ക് മിഹാർ മുണി തുർക്കി കുഞ്ചി കൂടിയ പെനൽറ്റി ഏരിയ കയറി തങ്ങളെ ഹാഫ് മെതവരെ അരിമത്തി ഒരു കുളിത്തിരി നഗാദിമ്പോൾ നവാർ നമ്പർ കുളിത്തിരി അഗു നഗാദി പെനൽറ്റി ഏരിയ അത്രയും ഗോൾദിരിയ കയറി ഫെണി തങ് ഫുക്കെ ബാറോയി യൂണുസ് അഗു നഗാദിനി ഗോൾദിരിയ റോ കയറി ഫെണി ജോൺ കീപ്പർ ദിഫാ കീപ്പർ സപ്പോജ് ആ കുറിയ ഫോണോ അതുപോലെ സെൻസാക്കൾ കയറി തുർക്കി ഹാഫ് തിരി ഫെണിജി ഹിഫ് ദിയപ്പോൾ പിറ്റ അലിബത്തോ മസേ കുറിയ ബാക്കുള്ള ഫാത്ത ഏരിയ അത്രയും കീപ്പറും ഇതിന് തുർക്കി കീപ്പർ ബോള കൊട്ടമ കൂടിയ ഡീരിയ ബേരവസ് നിക്മൽ ഹാഫ് ബോള കൂടിയ ജസ അരിമത്തി കുളം ദിയ കുളിയ ഹാഫ് കെ മെദിങ് ഹാസാം ബോളത്തിലെ ഇങ്ങനെ കുടിയ മിതൻ കുറിയ ഗോസണിക്ക് അസ്ഫാത്തു കീപ്പർ കീപ്പർ ഫാഖീർ അത്ലാഫ് അരിമത്തി ബോൾ തുർക്കി സെൻസാക്ക് അത്രയും തുർക്കി കുളം തരേം മിതൻ ബോൾ ഹൈ ഫാ മിതനോ ഹുറാസ്കോ പെരുകുയ ഹാഫ് തിരിയ വധ ഹാഫ് മെദാസം ദിൻ ബോള തങ്ങളെ ബാർ വി കൺട്രോൾ കുറയുന്നു കുളം തിരിയ ജസാദ് ബോള ബാർ വെത്തണം പിറ്റ ബോളത്തിലെ കുറിയ ദിങ് എൻ്റെ മെസ്സണിക്ക് തുർക്കി കുളിത്തിരി അത്ലാഫ് അത്ലാഫ് ഹാത്തു ഡെമിരല്ല ഡെമിര അരിമത്തിൻ സെൻസാക്കൾ ക്യാരിങ് ബോൾ ഫാൻഡിയ കുളിത്തിരിയ ദീഫി ബർഡക്കി അത്ലാഫ് പെനറ്റിരിയ കണ ക്യാരിങ് അരിമത്തിനുവാക്കിയ സ്വാത്തും ബർഡക്കി ഹാ മെദാ സാബും പെരുകിയ ഹാഫ് തെരഞ്ഞെടുത്ത തങ്ങളെ ഫാത്തും ബോൾ അത്ലാഗി കുറിയ അണിഫലത്ത് അടിമച്ചെമ്പറില്ല കുറിയ ദിമ്പോളോ ഹാഫ് കെ ബിയാനക്ക മെതവരെ പെനറ്റിരിയ ക്യാരിങ് ബോൾ കൊണ്ടോ കൊല്ല ഗുലാ നഗാദെ മസൈ കുറിയ ഏരിയ കണ ദിമാ കുളിത്തിരിയ ഫാത്തും ഉണക്ക ദീഫി അകുൺ അകുൺ കുറിയ ദാം തിരേഗ ഫഹത്തൻ ഹാഫ് മെദാ സെൻസാക്കൾ ക്ലാരി ഹുടി കുളിത്തിരി സെൻസാക്കൾ ഹുറസ്കോ അണിഫലത്ത് അടിമത്തിൻ ദിമ്പോൾ അത്ലാൻ കുറിയ മിതനി പെരുകിയ ഹാഫ് തെരേ ആസ് പെനറ്റേരിയ ക്യാരിങ് ഫുണ്ണവ് കുറിയ വർദ്ധിക്കോ ഫോൺവാദ മസേ കുറിയ ദിഹ നമ്പർ കുളിത്തിരിയ കലാൻ എസ് പെരുകിയ കുളിത്തിന് ദിഫാക്കുള്ള ദേവനഫർ ഫഹത്തിൻ ജസാദ് ബോൾ അനക്കെ സത്യൻ സെൻസാക്കൾ ദിമാ കുറിയ മേനി പെരുകിയ ഹാഫ് തെരെ അടിമത്തി ഹുടി കുളിത്തിരിയ ബോൾ കൊണ്ടോ കോഫി സെൻസാക്കത്തിന് മിതനു ഹുറസ്കോ പിറ്റാ ബൈ അറ തുർക്കി ഹാഫ് തെരെ എന്നെ തുർക്കി കുളിത്തിരി അത്ലാസ് പെരുകിയ കുളിത്തിരി ആത്തും ബോൾ അത്ലാ കുറിയ കലാങ് അണിഫറാത്ത് അരിമത്തിൻ ദിമ്പോൾ അത്ലാൻ കുറിയ മേനി ഡെമിര ലാസ് മെത്രോ ഹുറസ്കോ കുറിയ മുൽഡൈർ ഫഹത്തും എത്രയും ഹാഫ് കെ മെദാസം എനിക്ക് ഗുലായ ഗുലാ തങ്ങളെ ഫഹത്തും ദിമ്പോൾ കലൻ അണിഫറാത്ത് അരിമത്തി ഹാഫ് കെ മെദിങ് ഹാസം ബോൾ അത്ലാൻ കുറിയ തുർക്കി കുളിത്തിരി കണ ദിമാലും അരിമത്തി രംഗാക്കാരി ഒരു കുളിത്തിരി ദിമ്പോൾ കുടുംബത്തിൽ ഒരു കുളിത്തിരി അട്ട് ഫഹത്ത് ജില്ല ഹാഫ് മെദാസ് ഒരു കുളിത്തിരി പെനറ്റി ദിമാലും ഹുസ്കോ മേരി കുളിത്തിരി നഗാദിനി ഗോൾ തരേ ദിമാ ജല മിഫാർ കാര്യ പെരുകിയ കുളിത്തിരി ബോൾ ദിഫാ കുറേ ബോൾ എന്നെ ഫാഗ് ജീഫെ ദി ബോൾ എന്നെ റെഫറി ദക്കി കോണർ മെച്ചുക ദേവന കോണർ തുർക്കി എം എൽ എ അസാറ് മിനിറ്റ് കുളേഫ് മൊത്തി പെരുകിയ എല്ലാം ജഹാഫ് ഫെറുകുയ ലണി ജഹാഫ് അണി മിഹാ ഫെറുഗിയൻ ദേവനം എടുത്തിലേക്ക് തുർക്കിയൊക്കെ ലണ്ടൻ വിഷയം കലം നഗാദനി കോണർ പെനറ്റിലേക്ക് ഫസ്റ്റ് കുളിത്തിരെയും തുർക്കി ഗോൾ എത്രയും ഫാറും ദിഫാ കോഫി ഗോമേസ് ബോൾ ദിഫാ കുബേരിയ ബേരമണി കസ്ല ഡി ഏരിയ കാര്യ ഒരു കുളിത്തിരി അദ്ദേഹം മസേ കൂടി എത്തണം അക്ടോർ ബോൾ ലിബിയ വരെ മെസ് വെട്ടിങ് ഫഹത്തും ഹാ മെദാസ് അമണി കസ് തുർക്കി കുളിത്തിരി പെരുകിയ ഹാഫ് തരം ബോൾ അത്ലാഫ് മെദ്രോ കാര്യം ഫഹത്ത എനിക്കാരി ജസ അബൂരി ഫാറു കുളിത്തിരി ഫൗൽ മി കുറി ദമ്മെ അൽമിറോൺ തുർക്കി കുളിത്തിരി ഫൗൽ കുറി തുർക്കിയെ കോച്ച് വരെ റുളിയാസ് ഉള്ള തമിഴ് ഫ്രണ്ട് ആറുകൊണ്ട് എടുക്കുക തക്കുറാർക്കോ ഫൗൽ കുറാറു റെഫറി കാർഡുണ്ട് കത്തിക്കാൻ പാടില്ല ഫാ കുറി ഗുലാർ ബോൾ അത്ലാഫ് കുറിയ ദിമ്പോൾ ക്യാരി സെൻസക്കത്തരെ ജില്ല കുറിയ ഫോണോ അതുപോലെ ബോൾ പോയിസണ ബലായർ ഡൊമിനേറ്റ് കുളിത്തിരി ബലായർ ഹദ്യ ഫഹെ തുർക്കി അഷാർ പെരുകുവെ പസെൻറ്റം ഇതണ്ണി പെരുകുവെ കുളിത്തിരി ഹാഫ് തരം ബോൾ അത്ലാൻ കുറിയ മിജനിസിക്കോ അത്ലാഹ് ഫഹത്ത് ജസ് അതുപോലെ പിറ്റ അത്ലാഹ് ഫാത്ത കുളിത്തിരി കുറിയ ഫോണോ അതുപോലെ മസേ കുറി നവാർ നമ്പോൾ സെഞ്ചിക്കോ എങ്ങനെ ബോൾ ലിബർ തുർക്കി കുളിത്തിരി അത്ലാഫി അത്ലാഫ് അരുമതി പെനറ്റി കണാദിബാദും കുറിയ ദിമ്പോൾ അത്ലാൻ അഗുൺ ഫഹത്ത് ജില്ല കസ്താങ്കോളെ ഫഹത്തും മുൾഡീർ മുൾഡീർക്കാരെ കുളിത്തിരി ഫഹത്ത് ദിമ്പോൾ വെട്ടിച്ച് തുർക്കി കുളിത്തിരി പെരുകുവെ കുളിത്തിരി കുറിയ ഫോണോ അതുപോലെ ദീപത്തെ ഗോൾസ് അരുമത്തിൻ പേരും എല്ലുമൊക്കെ ഹാഫ് മെതവരെ പെനറ്റിരിയ ക്യാരിങ് എല്ലുപോളം തുർക്കി കുളിത്തിരി തങ്ങളുടെ ഫഹത്ത് മെദിൻ സെൻസാക്കൽക്കാരി മെദിനാക്കാരി ഡെമിരൽ ഡെമിരൽ എത്രയും ജസാദ് യുക്സ യുക്സ കുറിയ കലങ് അത്ലാ പെനൽറ്റി ഏരിയ കണാദിമാലം അണിഫലത്ത് അടിമത്തിൻ്റെ കാലങ്ങളുടെ ഏരിയ രോഗത്തിൽ കൊണ്ടോ കുറേ കാറി അബുഹുരി ജസിയസാണ് ബോൾ ബേർ കൊലി പെനൽറ്റി അതിമാലും പെരുകിയ ഹാഫ് തരെ എല്ലും മതി തുർക്കി വിഹി മിനിറ്റ് മിഹാർ കുളേഫ് മൂർത്തി ഫോർത്തും ഹാഫ് പെരുകുവയൊക്കെ തുർക്കി കല്ലാണ് തുർക്കി കുളത്തിന് പെനൽറ്റേക്കാൾ മുളിമ തുർക്കി കുളത്തിന് പെനൽറ്റേരിയ ഹാഫ് തെരഞ്ഞെടുപ്പ് പെരുകെ ഹാഫ് തെരവളെ താങ്ങുമ്പോൾ ഫെനിക്ക് മിതന കെസ് കോണർ കമ്മി ബേറി തിമ്മണ കോണർ തുർക്കി എല്ലാം മെച്ചുകെ മെച്ചുകെ തിമ്മണ കോണർ മീ അത് ബോൾ പൊസിഷനിൽ ബലാറുമ്പോൾ ദണ്ണ ഫെനിക്കെന്തിയെ തുർക്കി ഹദ്ദിയ ഫഹൻ അഷാറ പെർസെൻറ്റുക പെരുകുന്നോത്തി ആണെങ്കിൽ ഗിനേർ ബോൾ ഹിഫാറ്റൻ കുളനി തുരുക്കി കുളിത്തരനെ പെരുകെ ഹാഫ് തിരേഖമ മിയോത്തി മിയോണ്ണി മിതിയ ഗ്യാഗനക്കഹമ്മ ഫണകനക്കമ്മ ഉത്തരേസ് കൂടി എഫണോ ആദ്യ ബോൾ പെനൽറ്റേരിയ തരേ നഗാദിൻ കോണർ കീപ്പർ പഞ്ച് കൊതുബോൾ ഏരിയ ബേറും അത്ല ഹൻ നമ്പർ മെത്തോ അത്ല കുറിയ നഗാദിൻ ഫർസ് പെനൽറ്റേരിയ തരേ അണിക്കെ പെരുകെ കുളിത്തരി ബോളും ബേർകൊല്ലി ബോൾ തുരുക്കി കുളിത്തരി കുറിയ ഫണോ ആദ്യ മസേ കുറി കുറിമത്തി കുളിത്തരി ജിയ ഫാത്തും ആ ബോൾ അത്ല കടിയൊഗ്ലോ അത്ല പെനൽറ്റേരിയ കണാദി മാൽ അരിമത്തിൻ ദിൻ ബോൾ മിഫാർസ് അണിക്കെ ഫാത്തും കുറിയ നിക്കു കുളിത്തരിയ കെ സി എസ് ബോളും ബേർകൊല്ലി ഹാഫ് കി മെദ്ദ ഹിസാബും തുരുക്കിയ ലീഫെ എല്ലും എക്കാവിസ് മിനിറ്റ് കുളി ഫയർ പെരുകെ മണി മി ഹാഫ്ഗെ ദിവന മിനിറ്റ് തരണ്ട് ജാഫ് തുർക്കിയ ലണ്ടു വിജയമത്തെ തുർക്കി കുളിത്തരി ഹമ്മ ഒട്ടു മെണ്ണെത്തി മെതുക്കുന മെണ്ണെത്തി പെരുകെ ഹാഫ് തരേ കുളിമുന്താ തങ്ങളുടെ ഫെണകെ ദണി ഫഹാത്തും കലം അത്ത തങ്ങളുടെ ഫഹാത്തും ദിമ്പോൾ അത്ലാഫ് യുക്സെക് അണിഫലാത്ത അരുമത്തിൻ ദിൻ മുൾഡൂറ മുൾഡൂർ കുളിയ ദിമ്പോൾ തങ്ങളുടെ മടുവ ജെ മസേ കുറി ഗുലായ്സ് അത്ലാഫി പെരുകെ കുളിത്തരി ഹിമും ഹാഫ് അത്ത മെതുറം റെസ്കോ അറിമിച്ച ദിമ്പോൾ സെൻസാദ്യമാലും ഹാഫ് മെദ്രാസം പിട്ട അത്ലാഗെ കുറിയ ദൈവത്ത് മസേ കുറി നേരത്തിലെ തിങ് കുളിത്തരി വണ്ണം ഇതിന് നഗാദിമ്പോൾ ഡി എരേ കാര്യം കൂടി തുർക്കി കുളിത്തരിയൊക്കെ ഫയല്ലാതെ എന്നെ ബോൾ അത്ലാ കുറിയ സാഫ് മെദാസം തുർക്കി കുളിത്തരി കൊട്ട കുറേ ഹെണ്ണ ഫാത്തും ദിയ കുളിത്തരി അമി ഫാർമത്തി ഫൗൽ കഫ് ഗോമേസ് കുറി ഫൗൽ ആളുകൾ തുർക്കി ജോ മെത്തരെ അത്ലാ കുറിയ സരിമത്തിൻ ദിമ്പോൾ സെൻസാദ്യമാൽ മെതുറ കാര്യസ് മെതുറം ഹുറസ്കോ പതുകെ കുറിയ മേനെ പെരുകെ ഹാഫ് മെദാസം ജാർമത്തി പെരുടെ കണാദിമാൽ ബോൾ കൊണ്ട കുറേ ഏരത്തിലെ വധേ കുളിത്തരി ദിവണ കുളിത്തരി വധിച്ച് കുടുംബത്തെ ഒരു കെസറസ് നട്ടു അതെങ്ങ കുളിത്തരി നട്ടു കെസറസ് ഫാറസ് ഫൗൽ കുറിയ എസ് എസ് കുറി ഫൗലാ ഗുളിക ലീഫ് ജിമെ പെനൽറ്ററി അതിമാലും പെരുകെ ഹാഫ് തരെ പെനൽറ്ററി ആകെ അരിമത്തി ദണ്ടുകെ അരിമത്തി രോഗ പെനൽറ്ററി ആകെ അരിമത്തി രോഗ ഒരു കുടുത്തൊള്ളെ ദണ്ടുകെ അരിമത്തി രോഗ കാര്യ ബാബാ കുറിയ ഫോണാണ് പുറത്ത് മഹാഫും മിഹാർ മോത്തി ബാവിസ് മേട്ട് കുളേഫ പെരുകെ കുറുകെ ദർശനം കലം കുറിയ ഫോണവാദം തുർക്കിയ ലീഫ് എജോ കുറിയ ഫോണവാദ ഗോൾ ഏരിയത്തിൽ ദേക്കുളത്തിന് പെനൽറ്റി ഏരിയത്തിൽ തിങ്കുളത്തിന് ഗോൾ പെനൽ ഡി ഏരിയ ബേരുക ദെഫ്രാത്ത് ദേക്കുളത്തിന് മടക്കൊല്ലാമെത്തി നമ്മൾ നമ്പർ അക്കുണ്ണ അതി ഹൻ നമ്പർ അക്ടറോക്ക് മടക്കൊല്ലാമെത്തി നഗാദിക്കൊരു ഗോൾ ഏരിയ തെരേ ദിഫാ കുറി മിഫാർ ദിഫാ കുറി ബോൾ അനക്കെ ഗോമേസ് കുറിയ ഫോണവാദ ബോളം ഇന്ത്യയെ കോളറക്ക തുർക്കി ഗാത്രമാണ് കോണർ മെച്ചുക പെരുകെ പെനൽറ്ററി എത്ര തുർക്കി ഫസ്റ്റ് കുളിത്തരി ഏകോമെ കുളിത്തരി കാ കുളിത്തരി അവത്തി ഹമ ഇഫാ ടൈം കാല കൊത്തു കണ്ടകാദിൻ കോണർ ഫാർ ദിഫാക്ക കുറിയ ഫോണവാൽ ലൈഫ് ഗോമേസ് ബോളും കുറിയ ഫോണ ബണക്കെ സത്യ തുർക്കി കുളിത്തരി ഏരിയ ബേർ ഹാഫ് മെദിൻ ഹാസ മാറി മറ്റേ ജയിലി അറിയാൻ ജയിലെ തങ്ങളുടെ ഫാത്ത ഗുല ജയ മാബഡസ് ബാക്കുള്ള ഫാത്ത ഏരിയ ബേർ നിൽക്കുമ്പോൾ ഒരു കീപ്പർ കീപ്പർ കുറിയ മെതിന് കാര്യം കുറിയ ദിമ്പോളം മെതിന് കുറസ്കോ തുർക്കി കുളിത്തരി വധികം പെരുകെ ഹാഫ് തരം മടമടം കുറിയ കുറിയ ദിമ്പോൾ എഗാർ നമ്പർ ക്രിസ് ജഹാൻ കുടുംബത്തിലെ പെരുകെ കുളിത്തരി ബോൾ അത്ലാഹ് മെത്തരെ അത്ലാഹ് സെൻസാക്കൾ ഒരു കുളിത്തരി അമിൽമിറോ അത്ലാഹ് കുടുംബത്തിലെ മിഫാർ അണക്കെ തുർക്കി കുളിത്തരി അത്ലാഫ് അത്ലാഫ് ഫഹത്തും ദിമ്പോൾ സെൻസാക്കൾ കാര്യം ഒരു കുളിത്തരി ബാക്കുള്ള ഡെമിര ഡെമിര കുറിയ ദീഫി ടീം കുളിത്തരി കഴിഞ്ഞ ബോൾ അത്ലാഹ് സെൻസാക്കൾ ദിമാലും അണക്കെ ഫഹത്തും സെൻസാക്കത്തിലെ ഒരു യുക്സെക്ക യുക്സെക് കുറിയ ഗുലായ ഗുല ഹാഫ് മെദാസോടെ പെനൽറ്ററി കണാ ദിമാലും ദിമ്പോൾ അത്ലാഹ് ഫഹത്തും മൊഡീർ ഹാഫ് കെ മെദാസ് എത്ര കൊല്ലാഫ് അണക്കാസ് എത്ര ദിഹ നമ്പർ കുളിത്തരിയ ഇമ്പോൾ അനുഫലത്തോ അനുമതി അത്ലാൻ കുമിയാണ് ഹാഫ് കെ മെദവർ പെനൽറ്ററി കാനസ് അനുമതി രോഗ വരക്കാരി ഒരു കുളിത്തരിയ കുദീഫ് എന്നെ കുറിയ ബാർഡേ കന്നെ ആദ്യമ്പോൾ ഗോദരി അത്ര കാരി മെറുക്കാർ ഫ്രണ്ട് ചെയ്യാതെ ഇവിടെ ദിഹ നമ്പർ പോലും കുറിയ ഫോണോ അതുപോലെ ഗോദരി അക്കാരി ഹുരി പെരുക കുളിത്തരിയ പോലും ദിഫാ കുറി അണക്കാസ് ഗുലാ ബോൾ അത്ലാനി ഹാഫ് കെ മെദാസ് മെദവർ പെനൽറ്ററി കാരി ജിയാസ് ഗോൽ അത്തിമാൽ ഫോണോ അതുപോലെ പെനൽറ്ററി രോഗു കാരി ഒരു കുളിത്തരി കാ ജീഫ് അണക്കാസ് ഫാത്തുമാസ് അണക്കാസ് ദിവിജ് തുറുക്കി കുളിത്തരി ഹമ്മ ഹുട്ടുമെണ്ണെത്തി പെരുകെ ഹാഫ് തിരികെ നേ വേവസ്ലിയാണ് ഉദയ പെരുകെ കുളിത്തരി ഇവരെ കുളേ മെതുക്കുണ്ണമെണ്ണി യഗുൺ ബോൾ അത്ലാങ് ആസ് ഹാഫ് കെ മെദാസം ഫാത്ത ഇമ്പരുൽ ഹാഫ് അരിമത്തിൻ ദീഫി യുക്സെക്ക യുക്സെക്ക് അണക്കാസ് ഫാത്തു ഡെമിരൽ ഡെമിരൽ സെൻസാക്കൽ ദിമാൽ ഫളി ബദലക്കൊല്ല മെതിനോ മത്തി ഹുറി ബർക്കഡ് അത്താണ് കെസ്താങ്ങൾ ഫാൻ ഡെമിരല്ല ഡെമിരൽ കുറിയ കലം പെരുകെ ഹാഫ് തരെ മടുമണും ഫഹത്തും കുളമും കൊട്ടമും ഷോർട്ട് പാസ് തക്കെ ദീകം മിഹാർ മടുമണും കുറിയ അതിവേത്ത മസ കുറാണ് കലം അരിമത്തി ഹാഫ് മെദ ഹസാബ് ഇമ്പോൾ ഗുൽ അത്ലാഫ് ഗുല അത്ലാഹ് കുറിയ ദീഫ് അണക്കെസ് ഗുല്ലാ ഗുല്ലാ സെൻസാക്കൽ ദിമാൽ ഫാത്ത ജില്ല ബാക്കുള കുർത്തൻ കുളെ ഫാത്ത മെദിനോ കാര്യം മിസ് തുർക്കി ഹാഫ്തരെ ഹൊറിക്കോളും തിരിയ ഡെമിർ അത്ല മത്തിമത്തിൻ കുറിയ ഫോണോ ബളമേൻ കൊണ്ട്രോ കൊല്ലാൻ യിൽദീസ് അത്ല ഫഹാത്ത സെൻസാക്ക ദിമാലു ദിമ്പോളാണ് കസ് എത്രയും ദീഫി യുക്സെക് യുക്സെക് കുറിയ തിരുത്തിരി ഫോണോ ആദ്യ ബോൾ അനുമതി ഹാ മെദായ സാബും ഗൂലറാണ് കസ് കൊണ്ട്രോ കൊല്ല ഹാഫ് മർമണ കൊട്ടാൽ ഹാ ബോൾ കൊട്ടാൽ ഹിംഗാലക്കായി കൊത്തുകാസ് കാര്യ കുറും തേങ്ങ നൊട്ട ഫഹാത്ത് ഇങ്ങനെ ബ്രദ ഫഹാത്തും ദീഫ് ഡെമിരൽ ഡെമിരൽ കുറിയ ദീഫ് അണി കസ് യുക്സെക് എന്ന ബോൾ അത്ല ഗൂലായി അനുമതി കുറിയ ഫോണോ ആദ്യ ബോൾ ഫാറ പെരുകുക കുറുത്തിരിയ ബേരു കൊല്ലി ബേരു കൊല്ലുമാക്കിക റെഫറി കറിക്കുന്ന ഫ്രണ്ടിലേമി ഹൈഡ്രേഷൻ ബ്രേക്ക് മൊത്ത എംബോളം ടീം വകുത്തുക്കോളും ടീം കുളിത്തരും സിംഗാല മേനണി ഫൺ സർവീസ് മേട്ട് കുളേ ഫെങ്കരും എല്ലാം സുന്ദരൻ പെരുകുക മതി കുളി.

0: അങ്കാദീ ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

ഉൾമല്ല ലഹറ്റവിഖം ഗാവിയസ് ദെങ് എവരെന്ന വാദു കുറവ്വാഫാവ അജാബ് എവരെങ്ക് ഗാതം ഔമു എവരെ ദുനിയേഗാ അറാം കും ഉൾമല്ല ലഹറ്റുമക്കും എവരെന്ന എവ്വസ് കമെ ഫുദ്ദേ നുദേനത്തെ.

0: ഫിറുനത്തബഅവാനി മഗ്ഫുറി ദിഗംവാ മിഹ്നെ
1: അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ
0: ഹമകശവറു ബസ്മഗ്ഗെ കൊമ്മെ വാദി ഗാമെ എബഹി കൊമ്മെ ഫണ്ണ ഗാമെ ദേവേ നുദേവേ തന നേഗേ ഗുത എബഹി എമ്മെ ഫുരിഹമ ഗുതുഗ ഏകം ഗെനസ് ഗണ്ണ നേഗേഗെ ഏവരെങ് ഉളേതി ഖലേഗ്ഫാനു ദേകവഡാ നുഗന്നവം തോയ്
1: وَأَنَّهُمْ يَقُولُونَ مَا لَا يَفْعَلُونَ
0: ادي حمكشورم ايورم بونه اولني ايورن نوكرا خانتوگه واهكه

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാഹേർട്സ് എഫ്എം ബാൻഡ്
2: മുദർരിസ്സെഗെ അടു
3: തി മൂസാഗഫാണു മിസ്രം എംബുരി വടാഗതു മൂസാഗഫാണു മിസ്രം എംബുരി വട
2: ദരിവരുംഗെ സ്വാൽതകായകു
4: ഫുർതമ എരി ബോട്ടക നെങ് എസോലോ എഗലേഗഫാണു
2: ഇബ്രതും ഫുരിഗെംവ വാഹകതകായകു ദിവൈരാജ്യേ ഗടും ഗെൻസ്തെനി
5: ഫാണൂസ് കൊമ്മെ ഹുകുർതോ ഹൈ കി ഹാവീർ ಹತರುಗಡಿ ಫಣರೆ ರಿಪೀಟ್ ಕೊಮ್ಮೆ ಅಂಗಾರದು ಹೇಗೆ ಹವೀರ್ ಹತರುಗಡಿ ಫಣರೆ
2: ಎಂಹಾ ಸತರಸ್ತೇಗ ಸಾಡಿಸ್ ನುವೆ ಕಿಲೋ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅದಿ ಅಟಿಹ ನುವೆ ಮೆಗಾಹರ್ಟ್ಸ್ ಎಫ್ ಎಂ ಬ್ಯಾಂಡ್ ದಿವೆಹಿ ರಾಜ್ಯಗೆ ಅಡು
6: ಮೆಕ್ಸಿಕೋ ಬಾಬಾ ದುನಿಯಾಗೆ ಫುಟ್ಬಾಲ್ ಆಗಿ ಎಮ್ಮೆ ಬೋಡು ಟೀಮ್ ತಕ್ಕ ಕುಳಿತಿರಂಗೆ ಮೌಲೂಮಾತ್ ಅದೇ ಮುಬಾರಾತುಗೆ ಎಮ್ಮೆ ಫೌಗೆ ಅದಾಮ ಕುರುತಕಾಯ್ ಹುರ್ಯಾ ಮೆಕ್ತಕ್ಕೆ ಕುಳಿಮ್ದಾಗ ಗಾಡು ಅಳುನುಗೆ ಟೀಮ್ ತಿಬೇಕು ನಮ್ಮೆ ಬಗುತುಂಗೆ ನೆಸ್ತೆ
7: ದಿವಿಹಿ ರಾ